0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ.
3: ലിയോ 14-ാമൻ പാപ്പയുടെ ശ്വാസകോശത്തിലെ മുഴ നീക്കം ചെയ്യാനായി നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായും പാപ്പ തന്റെ മുറിയിലേക്ക് മടങ്ങിയതായും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു.
2: പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നത് പാപ്പ കഴിഞ്ഞ ദിവസം മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ വിശ്വാസികളെ അറിയിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാപ്പയുടെ വിശ്രമം കണക്കിലെടുത്തുകൊണ്ട് ഒക്ടോബർ 20 ചൊവ്വാഴ്ച വരെയുള്ള പാപ്പയുടെ എല്ലാ പൊതുപരിപാടികളും കൂടിക്കാഴ്ചകളും റദ്ദാക്കിയതായി വത്തിക്കാൻ അറിയിച്ചു. ആരോഗ്യസ്ഥിതിയെ തുടർന്ന് വത്തിക്കാനിൽ നടക്കുന്ന അമോറിസ് ലെത്തീസ്യ 10-ാം വാർഷിക ഉച്ചകോടിയുടെ ചില സമയക്രമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 14-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടക്കുന്ന വിശുദ്ധ ബലിക്ക് പാപ്പയ്ക്ക് പകരം കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ നേതൃത്വം നൽകും. അതുപോലെ തന്നെ അമോറിസ് ലെത്തീസ്യ ഉച്ചകോടിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ പ്രസിദ്ധീകരണവും മാറ്റിവച്ചിട്ടുണ്ട്. പാപ്പ വളരെ ശാന്തനാണ് കർദിനാൾ പിയത്രോ പരോളിൻ. റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ വെച്ച് ജോൺ പോൾ 1-ാമൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ജോൺ പോൾ 1-ാമൻ യുസ്തീസ്യ എത് പാക്സ് അശാന്തമായ ഈ ലോകത്ത് സമാധാനം സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുവാനെത്തിയ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ കർദിനാൾ പിയത്രോ പരോളിൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. തദ്വസരത്തിൽ ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്ന മുഴ നീക്കം ചെയ്യുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിനോടുള്ള തന്റെ അടുപ്പവും കർദിനാൾ പങ്കുവച്ചു. പാപ്പ ഏറെ ശാന്തനാണെന്നും കഴിഞ്ഞ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ പാലിച്ച അതേ ശാന്തത ഇപ്പോഴും തുടരുന്നുവെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. അസുഖം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നുള്ള പാപ്പയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനാൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുവാൻ കഴിയുമെന്നതാണ് ഏവരുടെയും പ്രതീക്ഷയെന്നും കർദിനാൾ പറഞ്ഞു. പാപ്പയുടെ അനാരോഗ്യ വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്നും എങ്കിലും ഇവയെല്ലാം ദൈവത്തിന്റെ അപ്രതീക്ഷിത വഴികളാണ് എന്ന് തിരിച്ചറിയുന്നുവെന്നും കർദിനാൾ പങ്കുവച്ചു. ഗ്വാദാലൂപ്പ ജൂബിലി വർഷത്തിന് തുടക്കം സുവിശേഷവൽക്കരണ ദൗത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പാപ്പയുടെ ആഹ്വാനം. മെക്സിക്കോയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഗ്വാദാലൂപ്പ മാതാവിന്റെ ബസലിക്ക പുതുക്കി പണിതതിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി അയച്ചു. പാപ്പയുടെ സന്ദേശം ഒക്ടോബർ 12-ാം തീയതി തിങ്കളാഴ്ച ഗ്വാദാലൂപ്പിയൻ ജൂബിലി വർഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബസലിക്കയിൽ നടത്തിയ ദിവ്യബലി മധ്യേ വായിച്ചു. തദവസരത്തിൽ പാപ്പയുടെ ആരോഗ്യത്തിനായും പ്രത്യേക പ്രാർത്ഥന നടത്തി. മെക്സിക്കോ സിറ്റി ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് അഗിയർ റീറ്റ്സിനയച്ച സന്ദേശത്തിൽ മെക്സിക്കോയുടെ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ പാരമ്പര്യത്തെ നന്ദിയോടെ സ്മരിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ ഒന്നിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനോടൊപ്പം സുവിശേഷവൽക്കരണ ദൗത്യവും പ്രാർത്ഥനാ ജീവിതവും കൂടുതൽ ശക്തമാക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സൃഷ്ടിയുടെ സംരക്ഷണം മനുഷ്യരാശിയോടുള്ള പരിചരണത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്തതാണ് ആർച്ച് ബിഷപ്പ് എൽ കാസിസ്. സുസ്ഥിര വികസനത്തിനായി സാങ്കേതിക പരിഹാരങ്ങൾക്ക് പുറമേ ധാർമ്മികവും സാംസ്കാരികവുമായ വീക്ഷണം കൂടി അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽ കാസിസ് ഐക്യരാഷ്ട്രസഭയുടെ 81-ാമത് പൊതുസഭയുടെ 2-ാം കമ്മിറ്റിയുടെ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച ചർച്ചയിൽ പ്രസ്താവന അവതരിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന സുസ്ഥിര വികസനം സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി മേഖലകളുടെ സമഗ്രമായ സന്തുലിതാവസ്ഥയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കേവലം ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ലെന്നും അത് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളുടെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പനാമ ഭൂകമ്പം നിരവധി കുട്ടികൾ ദുരിതത്തിൽ. ഒക്ടോബർ 9-ാം തീയതി പനാമയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് 8,300 കുട്ടികളുൾപ്പെടെ 38,000 ആളുകൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വീടുകൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ ശൃംഖലകൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവേദി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശകസ്വരത്തിൽ ജ്ഞാനം തേടുന്ന മക്കൾക്കും ശിഷ്യർക്കും നൽകപ്പെടുന്ന ഉദ്ബോധനങ്ങളുടെ ശൈലിയിൽ സോളമന്റേതുൾപ്പെടെയുള്ള ജ്ഞാനസൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നതും ഏറെ അർത്ഥവത്തും മനോഹരവുമായ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആമുഖത്തിൽ നാം കണ്ടതുപോലെ രണ്ട് ഭാഗങ്ങളാണ് ഈ അധ്യായത്തിനുള്ളത്. മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിന്റെ സൂക്തങ്ങളിൽ ആരംഭിക്കുന്ന 30:1 മുതലുള്ളതും സുഭാഷിത ഗ്രന്ഥത്തിലെ 5 അവസാനത്തേതുമായ ജ്ഞാനസൂക്ത ശേഖരത്തിന്റെ 2 മാസാരാജാവായ ലമുവേലിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 31:1-9 വാക്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത്. സ്ത്രീകളുമായുള്ള ബന്ധവും ലഹരിപാനീയങ്ങളുടെ ഉപയോഗവും സംബന്ധിച്ച് മനുഷ്യർക്കുണ്ടായേക്കാവുന്ന തെറ്റായ പ്രവൃത്തികളിലും പ്രവണതകളിലും നിന്ന് അകന്നു നിൽക്കാനുള്ള ഉപദേശമാണ് ലമുവേൽ നൽകുന്നത്. ഈ അധ്യായത്തിന്റെ 10-31 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 2 ഉത്തമ ഭാര്യയായ മാതൃകാസ്ത്രീയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലമുവേലിന്റെ സൂക്തങ്ങൾ. സുഭാഷിത ഗ്രന്ഥത്തിലെ സൂക്തശേഖരങ്ങളുടെ അവസാനം കുറിക്കുന്ന 31 1-9 വാക്യങ്ങൾ ആമുഖമായി നാം കണ്ടതുപോലെ സ്ത്രീകളുമായുള്ള ബന്ധം, വീഞ്ഞിന്റെയും മറ്റു ലഹരിപാനീയങ്ങളുടെയും ഉപയോഗം, ദുരിതമനുഭവിക്കുന്നവരുടെയും അനാഥരുടെയും കാര്യത്തിൽ വേണ്ട ശ്രദ്ധ തുടങ്ങിയ ചില ചിന്തകളാണ് ഉൾക്കൊള്ളുന്നത്. മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനമെന്ന നിലയിലാണ് ഇവ എഴുതപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ഉപദേശം ഗൗരവമായെടുക്കണമെന്ന ഉദ്ബോധനം സുഭാഷിത ഗ്രന്ഥത്തിന്റെ വിവിധയിടങ്ങളിൽ നാം കാണുന്നുണ്ട്. രാജമാതാവിന് രാജാവിന്റെ ജീവിതത്തിലും കൊട്ടാരത്തിലും മാത്രമല്ല സമൂഹത്തിനു മുന്നിലും സുപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. ആറ്റുനോറ്റിരുന്നുണ്ടായ തന്റെ പ്രിയപുത്രനോട് സ്ത്രീകൾക്കുവേണ്ടി പൗരുഷവും കഴിവുകളും ധൂർത്തടിക്കരുതെന്നും കൽപ്പനകൾ മറക്കാനും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കാനും കാരണമാകുന്ന വിധത്തിൽ വീഞ്ഞിലും ലഹരിപാനീയങ്ങളിലും ആസക്തി പാടില്ലെന്നും അമ്മ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം കടമകൾ മറന്നുപോകാൻ ഇതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങളും ലഹരിപദാർത്ഥങ്ങളും കാരണമായേക്കാമെന്ന് മറന്നുപോകരുത്. പാവപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമുള്ള നീതിയാണ് 2 പരാമർശിക്കപ്പെടുക. നാശത്തിന്റെ വക്കിലെത്തിയവന് ലഹരിയും കഠിന ദുഃഖത്തിലകപ്പെട്ടവർക്ക് വീഞ്ഞും ദാരിദ്ര്യവും ദുഃഖവും മറക്കാൻ താൽക്കാലിക ആശ്വാസത്തിന് ഉപകാരപ്രദമായേക്കാം. സമൂഹത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടവർക്കും അനാഥർക്കും ശബ്ദമാകാനും നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും അമ്മ തന്റെ പുത്രനായ രാജാവിനെ ഉപദേശിക്കുന്നതാണ് ഈ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നാം കാണുന്നത്. ലമുവേലിന് അമ്മ നൽകുന്ന ഈ ഉപദേശങ്ങൾ ഈ വചനങ്ങൾ ധ്യാനിക്കുന്ന നമുക്കുവേണ്ടിക്കൂടിയുള്ള ഉദ്ബോധനങ്ങളാണ്. ഉത്തമയായ സ്ത്രീയും ഭാര്യയും. സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളിൽ വിവിധ രൂപകങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് നൽകപ്പെടുന്ന ഒരു ഉദ്ബോധന ചിന്തയാണ് ദാമ്പത്യ വിശ്വസ്തത. ഉത്തമയും വിശ്വസ്തയുമായ ഭാര്യ എത്ര അമൂല്യയാണെന്നും അനുഗ്രഹമാണെന്നുമുള്ള ഉദ്ബോധനമാണ് 31 2 നാം കാണുന്നത്. 22 വാക്യങ്ങളുള്ള ഈ ഭാഗത്ത് ചില സങ്കീർത്തനങ്ങളിലെയും സുഭാഷിതങ്ങളിലെയുമുൾപ്പെടെ വിശുദ്ധഗ്രന്ഥത്തിലും മറ്റു കൃതികളിലും കാണുന്ന ഹിബ്രായ അക്ഷരമാലാക്രമത്തിൽ രചിക്കപ്പെട്ട വാക്യങ്ങളാണുള്ളത്. എപ്രകാരമുള്ള ഒരു സ്ത്രീയെയാണ് ഒരു യുവാവ് തേടേണ്ടത് എന്ന ആശയം കൂടി ഈ വാക്കുകൾക്ക് പിന്നിലുണ്ട്. അമൂല്യമായ രത്നങ്ങളേക്കാൾ വിലയുള്ളവളായാണ് ഉത്തമയായ ഭാര്യ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവുമായുള്ള അവളുടെ ബന്ധത്തിന്റെ പ്രത്യേകതകളാണ് തുടർന്ന് നാം കാണുന്നത്. ഭർത്താവ് അവളിൽ വിശ്വാസമർപ്പിക്കുന്നു, അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നു.
അവൾ ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ പ്രവർത്തനങ്ങളും സർഗാത്മകമായ കഴിവുകളുമാണ് തുടർന്നുള്ള വാക്കുകളിൽ നാം കാണുന്നത്. ചുറുചുറുക്കോടെ നൂൽ നൂൽക്കുന്ന, വസ്ത്രം നെയ്യുന്ന, ജോലി ചെയ്യുന്ന, ഒരു വ്യാപാരിയുടെ കപ്പൽ പോലെ ആഹാരസാധനങ്ങൾ ശേഖരിക്കുന്ന, പുലർച്ചയ്ക്ക് മുൻപേ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരികമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന, നല്ല നിലം നോക്കി വാങ്ങി സ്വന്തം സമ്പത്തുകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ഒരുവളായാണ് സുഭാഷിതം അവളെ വിശേഷിപ്പിക്കുന്നത്. ചണവസ്ത്രമുണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുന്ന അവൾ തന്റെ വ്യാപാരം ലാഭകരമാണോയെന്ന് വിവേകപൂർവം പരിശോധിക്കുന്നുണ്ട്. ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരുവളായി, കാരുണ്യമുള്ള സ്ത്രീയായാണ് ഉത്തമയായ സ്ത്രീ ഇവിടെ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ഒരു അനുഗ്രഹമായി കൂടിയാണ് അവൾ കണക്കാക്കപ്പെടുന്നത്. മഞ്ഞുകാലത്ത് അവർക്കു ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളും വിരിപ്പുകളും നിർമ്മിക്കുന്ന അവൾ മൃദുലവും ഭംഗിയേറിയതുമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ നഗരകവാടത്തിൽ, അതായത് പൊതുസമൂഹത്തിനു മുന്നിൽ അവളുടെ ഭർത്താവിന് പ്രശസ്തി ലഭിക്കുന്ന വിധത്തിലാണ് അവൾ പെരുമാറുന്നത്. കഴിവും അന്തസ്സുമുള്ള, ഭാവിയെക്കുറിച്ച് ശുഭാപ്തിവിശ്വാസമുള്ള, ജ്ഞാനം ഉള്ളിലുള്ള, ദയയുള്ള, അലസത വെടിഞ്ഞ് കുടുംബാംഗങ്ങളുടെ നടപടികൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്ന ഒരു സ്ത്രീയാണവൾ. ഉത്തമയായ സ്ത്രീ എപ്രകാരമുള്ളവളാണ് എന്ന വിവരണത്തിനു ശേഷം ഭർത്താവിൻ്റെയും മക്കളുടെയും കണ്ണുകളിൽ അത്തരമൊരു സ്ത്രീ എപ്രകാരമാണ് കാണപ്പെടുന്നത് എന്നാണ് തുടർന്നുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഭാഗ്യവതിയായ ഒരു സ്ത്രീയായി മക്കളും ഭർത്താവും അവളെ കാണുന്നു. കഴിവുള്ള അനേകം സ്ത്രീകളെക്കാൾ മെച്ചപ്പെട്ടവളായി ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. വ്യർത്ഥമായ അഴകും ഭംഗിയുമല്ല, ദൈവഭക്തിയാണ് ഉത്തമയായ സ്ത്രീയുടെ അഴകെന്ന്, അതാണ് അവളെ യഥാർത്ഥത്തിൽ പ്രശംസാർഹയാക്കുന്നതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സുഭാഷിതവാക്യങ്ങൾ അത്തരമൊരു സ്ത്രീയും അവളുടെ അധ്വാനവും വിലമതിക്കപ്പെടുകയും സമൂഹമധ്യത്തിൽ പ്രശംസിക്കപ്പെടുകയും വേണമെന്ന ആശംസയോടെയാണ് അവസാനിക്കുന്നത്. ഉപസംഹാരം. 31 അധ്യായങ്ങളുള്ള സുഭാഷിതങ്ങളുടെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, ഇതിൽ നാം വായിക്കുന്ന മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനവാക്യങ്ങളെന്നതുപോലെ ജാതി, മത, വർഗ, വർണ്ണ, പ്രായഭേദമന്യേ നമുക്കേവർക്കും സ്വീകരിക്കാവുന്ന വിവേകപൂർവമുള്ള ജീവിതത്തിനും തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഈ ഗ്രന്ഥം നമുക്കു നൽകുന്നതെന്ന് തിരിച്ചറിയാം. സമ്പത്തും വസ്തുവകകളും നേട്ടങ്ങളുമൊക്കെ അനുഗ്രഹങ്ങളായി കണക്കാക്കാൻ സാധിക്കുമ്പോഴും ഉത്തരവാദിത്വപൂർണമായ, നീതിയും കരുണയും ജീവിക്കുന്ന, ദൈവഭക്തിയുള്ള, ജ്ഞാനോപദേശങ്ങളനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മുടെ ജീവിതങ്ങളെ മനോഹരവും അനുഗ്രഹപ്രദവുമാക്കുന്നതെന്ന് സുഭാഷിതഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മോശമായി ചിത്രീകരിക്കപ്പെടുന്ന സ്ത്രീരൂപത്തിന് വിപരീതമായി ഈ അവസാന അധ്യായത്തിൽ ജ്ഞാനത്തെ ഉത്തമയായ ഒരു സ്ത്രീയുടെ

മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ ലിബിൻ കൂമ്പാറ ഓപ്രേം എഴുതി, ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ.
3: ലിയോ 14 പാപ്പയുടെ ശ്വാസകോശത്തിലെ മുഴ നീക്കം ചെയ്യാനായി നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായും പാപ്പ തന്റെ മുറിയിലേക്ക് മടങ്ങിയതായും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു.
2: പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നത് പാപ്പ കഴിഞ്ഞ ദിവസം മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ വിശ്വാസികളെ അറിയിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാപ്പയുടെ വിശ്രമം കണക്കിലെടുത്തുകൊണ്ട് ഒക്ടോബർ 20 ചൊവ്വാഴ്ച വരെയുള്ള പാപ്പയുടെ എല്ലാ പൊതുപരിപാടികളും കൂടിക്കാഴ്ചകളും റദ്ദാക്കിയതായി വത്തിക്കാൻ അറിയിച്ചു. ആരോഗ്യസ്ഥിതിയെ തുടർന്ന് വത്തിക്കാനിൽ നടക്കുന്ന അമോറിസ് ലെത്തീസ്യ 10 വാർഷിക ഉച്ചകോടിയുടെ ചില സമയക്രമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 14 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടക്കുന്ന വിശുദ്ധ ബലിക്ക് പാപ്പയ്ക്ക് പകരം കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ നേതൃത്വം നൽകും. അതുപോലെ തന്നെ അമോറിസ് ലെത്തീസ്യ ഉച്ചകോടിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ പ്രസിദ്ധീകരണവും മാറ്റിവച്ചിട്ടുണ്ട്. പാപ്പ വളരെ ശാന്തനാണ് കർദിനാൾ പിയത്രോ പരോളിൻ. റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ വെച്ച് ജോൺ പോൾ ഒന്നാമൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ജോൺ പോൾ ഒന്നാമൻ യുസ്തീസ്യ എത് പാക്സ്, അശാന്തമായ ഈ ലോകത്ത് സമാധാനം സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുവാനെത്തിയ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ കർദിനാൾ പിയത്രോ പരോളിൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. തദ്വസരത്തിൽ ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്ന മുഴ നീക്കം ചെയ്യുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിനോടുള്ള തന്റെ അടുപ്പവും കർദിനാൾ പങ്കുവച്ചു. പാപ്പ ഏറെ ശാന്തനാണെന്നും കഴിഞ്ഞ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ പാലിച്ച അതേ ശാന്തത ഇപ്പോഴും തുടരുന്നുവെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. അസുഖം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നുള്ള പാപ്പയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനാൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുവാൻ കഴിയുമെന്നതാണ് ഏവരുടെയും പ്രതീക്ഷയെന്നും കർദിനാൾ പറഞ്ഞു. പാപ്പയുടെ അനാരോഗ്യ വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്നും എങ്കിലും ഇവയെല്ലാം ദൈവത്തിന്റെ അപ്രതീക്ഷിത വഴികളാണ് എന്ന് തിരിച്ചറിയുന്നുവെന്നും കർദിനാൾ പങ്കുവച്ചു. ഗ്വാദാലൂപ്പ ജൂബിലി വർഷത്തിന് തുടക്കം സുവിശേഷവൽക്കരണ ദൗത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പാപ്പയുടെ ആഹ്വാനം. മെക്സിക്കോയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഗ്വാദാലൂപ്പ മാതാവിന്റെ ബസലിക്ക പുതുക്കിപ്പണിതതിന്റെ 50 വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി അയച്ചു. പാപ്പയുടെ സന്ദേശം ഒക്ടോബർ 12 തിങ്കളാഴ്ച ഗ്വാദാലൂപ്പിയൻ ജൂബിലി വർഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബസലിക്കയിൽ നടത്തിയ ദിവ്യബലി മധ്യേ വായിച്ചു. തദ്വസരത്തിൽ പാപ്പയുടെ ആരോഗ്യത്തിനായും പ്രത്യേക പ്രാർത്ഥന നടത്തി. മെക്സിക്കോ സിറ്റി ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് അഗിയർ റീറ്റ്സിനയച്ച സന്ദേശത്തിൽ മെക്സിക്കോയുടെ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ പാരമ്പര്യത്തെ നന്ദിയോടെ സ്മരിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ ഒന്നിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനോടൊപ്പം സുവിശേഷവൽക്കരണ ദൗത്യവും പ്രാർത്ഥനാ ജീവിതവും കൂടുതൽ ശക്തമാക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സൃഷ്ടിയുടെ സംരക്ഷണം മനുഷ്യരാശിയോടുള്ള പരിചരണത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്തതാണ് ആർച്ച് ബിഷപ്പ് എൽ കാസിസ്. സുസ്ഥിര വികസനത്തിനായി സാങ്കേതിക പരിഹാരങ്ങൾക്ക് പുറമേ ധാർമ്മികവും സാംസ്കാരികവുമായ വീക്ഷണം കൂടി അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽ കാസിസ് ഐക്യരാഷ്ട്രസഭയുടെ 81 പൊതുസഭയുടെ 2 കമ്മിറ്റിയുടെ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച ചർച്ചയിൽ പ്രസ്താവന അവതരിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന സുസ്ഥിര വികസനം സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി മേഖലകളുടെ സമഗ്രമായ സന്തുലിതാവസ്ഥയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കേവലം ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ലെന്നും അത് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളുടെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പനാമ ഭൂകമ്പം നിരവധി കുട്ടികൾ ദുരിതത്തിൽ. ഒക്ടോബർ 9 പനാമയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് 8,300 കുട്ടികളുൾപ്പെടെ 38,000 ആളുകൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വീടുകൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ ശൃംഖലകൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
4: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശകസ്വരത്തിൽ ജ്ഞാനം തേടുന്ന മക്കൾക്കും ശിഷ്യർക്കും നൽകപ്പെടുന്ന ഉദ്ബോധനങ്ങളുടെ ശൈലിയിൽ സോളമൻ്റേതുൾപ്പെടെയുള്ള ജ്ഞാനസൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നതും ഏറെ അർത്ഥവത്തും മനോഹരവുമായ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആമുഖത്തിൽ നാം കണ്ടതുപോലെ രണ്ട് ഭാഗങ്ങളാണ് ഈ അധ്യായത്തിനുള്ളത്. മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിന്റെ സൂക്തങ്ങളിൽ ആരംഭിക്കുന്ന 30:1 മുതലുള്ളതും സുഭാഷിത ഗ്രന്ഥത്തിലെ 5 അവസാനത്തേതുമായ ജ്ഞാനസൂക്തശേഖരത്തിന്റെ 2 മാസാരാജാവായ ലമുവേലിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 31:1-9 വാക്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത്. സ്ത്രീകളുമായുള്ള ബന്ധവും ലഹരിപാനീയങ്ങളുടെ ഉപയോഗവും സംബന്ധിച്ച് മനുഷ്യർക്കുണ്ടായേക്കാവുന്ന തെറ്റായ പ്രവൃത്തികളിലും പ്രവണതകളിലും നിന്ന് അകന്നു നിൽക്കാനുള്ള ഉപദേശമാണ് ലമുവേൽ നൽകുന്നത്. ഈ അധ്യായത്തിന്റെ 10-31 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 2 ഉത്തമ ഭാര്യയായ മാതൃകാസ്ത്രീയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലമുവേലിന്റെ സൂക്തങ്ങൾ. സുഭാഷിത ഗ്രന്ഥത്തിലെ സൂക്തശേഖരങ്ങളുടെ അവസാനം കുറിക്കുന്ന 31 1-9 വാക്യങ്ങൾ ആമുഖമായി നാം കണ്ടതുപോലെ സ്ത്രീകളുമായുള്ള ബന്ധം, വീഞ്ഞിന്റെയും മറ്റു ലഹരിപാനീയങ്ങളുടെയും ഉപയോഗം, ദുരിതമനുഭവിക്കുന്നവരുടെയും അനാഥരുടെയും കാര്യത്തിൽ വേണ്ട ശ്രദ്ധ തുടങ്ങിയ ചില ചിന്തകളാണ് ഉൾക്കൊള്ളുന്നത്. മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനമെന്ന നിലയിലാണ് ഇവ എഴുതപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ഉപദേശം ഗൗരവമായെടുക്കണമെന്ന ഉദ്ബോധനം സുഭാഷിത ഗ്രന്ഥത്തിന്റെ വിവിധയിടങ്ങളിൽ നാം കാണുന്നുണ്ട്. രാജമാതാവിന് രാജാവിന്റെ ജീവിതത്തിലും കൊട്ടാരത്തിലും മാത്രമല്ല സമൂഹത്തിനു മുന്നിലും സുപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. ആറ്റുനോറ്റിരുന്നുണ്ടായ തന്റെ പ്രിയപുത്രനോട് സ്ത്രീകൾക്കുവേണ്ടി പൗരുഷവും കഴിവുകളും ധൂർത്തടിക്കരുതെന്നും കൽപ്പനകൾ മറക്കാനും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കാനും കാരണമാകുന്ന വിധത്തിൽ വീഞ്ഞിലും ലഹരിപാനീയങ്ങളിലും ആസക്തി പാടില്ലെന്നും അമ്മ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം കടമകൾ മറന്നുപോകാൻ ഇതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങളും ലഹരിപദാർത്ഥങ്ങളും കാരണമായേക്കാമെന്ന് മറന്നുപോകരുത്. പാവപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമുള്ള നീതിയാണ് 2 പരാമർശിക്കപ്പെടുക. നാശത്തിന്റെ വക്കിലെത്തിയവന് ലഹരിയും കഠിന ദുഃഖത്തിലകപ്പെട്ടവർക്ക് വീഞ്ഞും ദാരിദ്ര്യവും ദുഃഖവും മറക്കാൻ താൽക്കാലിക ആശ്വാസത്തിന് ഉപകാരപ്രദമായേക്കാം. സമൂഹത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടവർക്കും അനാഥർക്കും ശബ്ദമാകാനും നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും അമ്മ തന്റെ പുത്രനായ രാജാവിനെ ഉപദേശിക്കുന്നതാണ് ഈ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നാം കാണുന്നത്. ലമുവേലിന് അമ്മ നൽകുന്ന ഈ ഉപദേശങ്ങൾ ഈ വചനങ്ങൾ ധ്യാനിക്കുന്ന നമുക്കുവേണ്ടി കൂടിയുള്ള ഉദ്ബോധനങ്ങളാണ്. ഉത്തമയായ സ്ത്രീയും ഭാര്യയും. സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളിൽ വിവിധ രൂപകങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് നൽകപ്പെടുന്ന ഒരു ഉദ്ബോധന ചിന്തയാണ് ദാമ്പത്യ വിശ്വസ്തത. ഉത്തമയും വിശ്വസ്തയുമായ ഭാര്യ എത്ര അമൂല്യയാണെന്നും അനുഗ്രഹമാണെന്നുമുള്ള ഉദ്ബോധനമാണ് 31 2 നാം കാണുന്നത്. 22 ഈ ഭാഗത്ത് ചില സങ്കീർത്തനങ്ങളിലെയും സുഭാഷിതങ്ങളിലെയുമുൾപ്പെടെ വിശുദ്ധഗ്രന്ഥത്തിലും മറ്റു കൃതികളിലും കാണുന്ന ഹിബ്രായ അക്ഷരമാലാക്രമത്തിൽ രചിക്കപ്പെട്ട വാക്യങ്ങളാണുള്ളത്. എപ്രകാരമുള്ള ഒരു സ്ത്രീയെയാണ് ഒരു യുവാവ് തേടേണ്ടത് എന്ന ആശയം കൂടി ഈ വാക്കുകൾക്ക് പിന്നിലുണ്ട്. അമൂല്യമായ രത്നങ്ങളേക്കാൾ വിലയുള്ളവളായാണ് ഉത്തമയായ ഭാര്യ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവുമായുള്ള അവളുടെ ബന്ധത്തിന്റെ പ്രത്യേകതകളാണ് തുടർന്ന് നാം കാണുന്നത്. ഭർത്താവ് അവളിൽ വിശ്വാസമർപ്പിക്കുന്നു, അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നു,
അവൾ ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ പ്രവർത്തനങ്ങളും സർഗാത്മകമായ കഴിവുകളുമാണ് തുടർന്നുള്ള വാക്കുകളിൽ നാം കാണുന്നത്. ചുറുചുറുക്കോടെ നൂൽ നൂൽക്കുന്ന, വസ്ത്രം നെയ്യുന്ന, ജോലി ചെയ്യുന്ന, ഒരു വ്യാപാരിയുടെ കപ്പൽ പോലെ ആഹാരസാധനങ്ങൾ ശേഖരിക്കുന്ന, പുലർച്ചയ്ക്ക് മുൻപേ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരികമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന, നല്ല നിലം നോക്കി വാങ്ങി സ്വന്തം സമ്പത്തുകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ഒരുവളായാണ് സുഭാഷിതം അവളെ വിശേഷിപ്പിക്കുന്നത്. ചണവസ്ത്രമുണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുന്ന അവൾ തന്റെ വ്യാപാരം ലാഭകരമാണോയെന്ന് വിവേകപൂർവം പരിശോധിക്കുന്നുണ്ട്. ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരുവളായി, കാരുണ്യമുള്ള സ്ത്രീയായാണ് ഉത്തമയായ സ്ത്രീ ഇവിടെ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ഒരു അനുഗ്രഹമായിക്കൂടിയാണ് അവൾ കണക്കാക്കപ്പെടുന്നത്. മഞ്ഞുകാലത്ത് അവർക്കു ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളും വിരിപ്പുകളും നിർമ്മിക്കുന്ന അവൾ മൃദുലവും ഭംഗിയേറിയതുമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ നഗരകവാടത്തിൽ, അതായത് പൊതുസമൂഹത്തിനു മുന്നിൽ, അവളുടെ ഭർത്താവിന് പ്രശസ്തി ലഭിക്കുന്ന വിധത്തിലാണ് അവൾ പെരുമാറുന്നത്. കഴിവും അന്തസ്സുമുള്ള, ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ള, ജ്ഞാനം ഉള്ളിലുള്ള, ദയയുള്ള, അലസത വെടിഞ്ഞ് കുടുംബാംഗങ്ങളുടെ നടപടികൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്ന ഒരു സ്ത്രീയാണവൾ. ഉത്തമയായ സ്ത്രീ എപ്രകാരമുള്ളവളാണ് എന്ന വിവരണത്തിനുശേഷം ഭർത്താവിൻ്റെയും മക്കളുടെയും കണ്ണുകളിൽ അത്തരമൊരു സ്ത്രീ എപ്രകാരമാണ് കാണപ്പെടുന്നത് എന്നാണ് തുടർന്നുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഭാഗ്യവതിയായ ഒരു സ്ത്രീയായി മക്കളും ഭർത്താവും അവളെ കാണുന്നു. കഴിവുള്ള അനേകം സ്ത്രീകളെക്കാൾ മെച്ചപ്പെട്ടവളായി ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. വ്യർത്ഥമായ അഴകും ഭംഗിയുമല്ല, ദൈവഭക്തിയാണ് ഉത്തമയായ സ്ത്രീയുടെ അഴകെന്ന്, അതാണ് അവളെ യഥാർത്ഥത്തിൽ പ്രശംസാർഹയാക്കുന്നതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സുഭാഷിതവാക്യങ്ങൾ അത്തരമൊരു സ്ത്രീയും അവളുടെ അധ്വാനവും വിലമതിക്കപ്പെടുകയും സമൂഹമധ്യത്തിൽ പ്രശംസിക്കപ്പെടുകയും വേണമെന്ന ആശംസയോടെയാണ് അവസാനിക്കുന്നത്. ഉപസംഹാരം. 31 അധ്യായങ്ങളുള്ള സുഭാഷിതങ്ങളുടെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, ഇതിൽ നാം വായിക്കുന്ന മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനവാക്യങ്ങളെന്നതുപോലെ ജാതി, മത, വർഗ, വർണ്ണ, പ്രായഭേദമന്യേ നമുക്കേവർക്കും സ്വീകരിക്കാവുന്ന വിവേകപൂർവമുള്ള ജീവിതത്തിനും തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഈ ഗ്രന്ഥം നമുക്ക് നൽകുന്നതെന്ന് തിരിച്ചറിയാം. സമ്പത്തും വസ്തുവകകളും നേട്ടങ്ങളുമൊക്കെ അനുഗ്രഹങ്ങളായി കണക്കാക്കാൻ സാധിക്കുമ്പോഴും, ഉത്തരവാദിത്വപൂർണമായ നീതിയും കരുണയും ജീവിക്കുന്ന, ദൈവഭക്തിയുള്ള, ജ്ഞാനോപദേശങ്ങളനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മുടെ ജീവിതങ്ങളെ മനോഹരവും അനുഗ്രഹപ്രദവുമാക്കുന്നതെന്ന് സുഭാഷിതഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മോശമായി ചിത്രീകരിക്കപ്പെടുന്ന സ്ത്രീരൂപത്തിന് വിപരീതമായി ഈ അവസാന അധ്യായത്തിൽ ജ്ഞാനത്തെ ഉത്തമയായ ഒരു സ്ത്രീയുടെ, നയിക്കാനും ഉദ്ബോധിപ്പിക്കാനും കഴിവുള്ള ഒരു അമ്മയുടെ രൂപത്തിൽ അവതരിപ്പിച്ച് ജീവിതത്തിലേക്കു വേണ്ട ഉപദേശങ്ങൾ നൽകുകയാണ് സുഭാഷിതഗ്രന്ഥം. എളിമയുള്ള മക്കളും ശിഷ്യരുമായി അറിവിലും ജ്ഞാനത്തിലുമുള്ള നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് നന്മയിലേക്കും അഭിമാനത്തിലേക്കും പ്രശസ്തിയിലേക്കും വിജയത്തിലേക്കും നമ്മെ നയിക്കാൻ കഴിവുള്ള ഈ ഉദ്ബോധനങ്ങൾ സ്വീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ ലിബിൻ കൂമ്പാറ ഓപ്രേം എഴുതി, ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ലിയോ 13-ാമൻ പാപ്പ തയ്യാറാക്കിയ റേരും നുവാരും എന്ന ചാക്രികലേഖനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ശ്വാസകോശത്തിൽ കാണപ്പെട്ട മുഴനീക്കം ചെയ്യുന്നതിനായി 13-ന് റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ലിയോ 14-ാമൻ പാപ്പയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായി പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പാപ്പായുടെ വലതു ശ്വാസകോശത്തിലെ താഴത്തെ ലോബ് പൂർണ്ണമായി നീക്കം ചെയ്തു. ശരീരകലകളുടെ സൂക്ഷ്മ പരിശോധനയിൽ പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ ട്യൂമർ സ്ഥിരീകരിച്ചതായും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കുശേഷം ആശുപത്രിയുടെ 10-ാം നിലയിലുള്ള തന്റെ മുറിയിലേക്ക് മടങ്ങിയ പാപ്പ വരും ദിവസങ്ങളിൽ ആശുപത്രിയിൽ തുടരുമെന്നും പ്രസോഫീസ് വ്യക്തമാക്കി. കുടുംബങ്ങളാണ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആദ്യ വിദ്യാലയങ്ങൾ എന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശവുമായി കർദിനാൾ സംഘത്തിന്റെ പുതിയ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ. കുടുംബജീവിതവും ദാമ്പത്യ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ അമോറിസ് ലെത്തീച്ചയുടെ 10-ാം വാർഷികത്തിൽ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ ലിയോ 14-ാമൻ പാപ്പ അർപ്പിക്കേണ്ടിയിരുന്ന വിശുദ്ധ ബലി ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ മൂലം റോമിലെ പോളിക്ലിനിക് ജെമെല്ലി ആശുപത്രിയിലായിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ അസാന്നിധ്യത്തിൽ അർപ്പിച്ച വേളയിലാണ് പാപ്പ പറയേണ്ടിയിരുന്ന പ്രസംഗം അദ്ദേഹം വായിച്ചത്. കുടുംബജീവിതത്തിന്റെ അടിത്തറ യഥാർത്ഥ സ്നേഹമാണെന്നും കുടുംബങ്ങളിൽ വിശ്വാസം ജീവിക്കുന്നതും ക്രൈസ്തവ സ്നേഹം ആഴത്തിൽ വേരൂന്നുന്നതും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഓർമ്മിപ്പിച്ച പാപ്പ കുടുംബങ്ങളിൽ ജീവിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ സന്തോഷം സഭയുടെ കൂടി ആനന്ദമാണെന്ന് പ്രസ്താവിച്ചു. വിവാഹത്തിനായി തയ്യാറാകുന്ന യുവതിയുവാക്കൾ സ്നേഹത്തിന്റെയും പരസ്പരമുണ്ടാകേണ്ട ഉത്തരവാദിത്വത്തിന്റെയും മൂല്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയ പാപ്പ ഇതിൽ കുടുംബങ്ങളിൽ നിന്നു ലഭിക്കുന്ന മാതൃകയുടെ പ്രാധാന്യം പ്രത്യേകം പരാമർശിച്ചു. മാതാപിതാക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും കുട്ടികളും യുവാക്കളും ഒരുമിച്ചു ജീവിക്കുന്ന കുടുംബം സുവിശേഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന സജീവ സാക്ഷ്യമാണെന്ന് പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള മനുഷ്യജീവന്റെ മൂല്യവും അന്തസ്സും ആദരിക്കുന്നതിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും മുൻഗണന നൽകുന്നതിലും കുടുംബങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞിരുന്നു. കുടുംബങ്ങളിലെ കൂട്ടായ പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ടതിന്റെയും ദിവ്യബലിയിലെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു. ലിയോ 14-ാമൻ പാപ്പായ്ക്കായി പ്രാർത്ഥനകളോടെ ഏഷ്യയിലെ സഭ. അടുത്തിടെ നടന്ന പരിശോധനകളിൽ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അത് ഉടൻ നീക്കം ചെയ്യുമെന്നും 11 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച വേളയിൽ പാപ്പ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ, മ്യാൻമാർ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാപ്പായ്ക്കായി പ്രാർത്ഥിക്കാൻ വിവിധ പ്രാദേശിക സഭകൾ മുന്നോട്ടു വന്നതെന്ന് ഈ പ്രാദേശിക സഭകളിലെ മെത്രാൻ സമിതികളുടേതുൾപ്പെടെയുള്ള അറിയിപ്പുകളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും ഗോവ, ദമൻ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ രാജ്യത്തെ വിവിധ രൂപതകളോടും ഇടവകകളോടും സന്യാസ സമൂഹങ്ങളോടും പാപ്പായുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. ജപമാല മാസമായ ഒക്ടോബറിൽ വ്യക്തിപരമായും കൂട്ടായും ഈ നിയോഗത്തോടെ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനാ സഹായം തേടാമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ശക്തമായ ഭൂകമ്പമുണ്ടായ പനാമയിൽ 8,000-ത്തിലധികം കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 9 വെള്ളിയാഴ്ച റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ വീടുകൾ, വിദ്യാലയങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ, ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സംഘടന അറിയിച്ചു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തുടനീളം 656 സ്കൂൾ കെട്ടിടങ്ങൾക്കും 25 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒക്ടോബർ 12 തിങ്കളാഴ്ച വൈകുന്നേരവും മറ്റൊരു ഭൂകമ്പം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് 15 ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 കേൾക്കാം.

കത്തോലിക്കാ സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി പരിശുദ്ധ റോമാസഭയിലെ അഭിവന്ദ്യ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന പേര് തനിക്കായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൂടി നിന്ന നിരവധി ആളുകളുടെ ചിന്തകൾ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നിരിക്കും. അത് മറ്റാരുമല്ല ലിയോ 13-ാമൻ പാപ്പായും അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനവുമാണ്. 1891 മെയ് മാസം 15-ാം തീയതിയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്കിപ്പുറം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ 14-ാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ 13-ാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11-ാം പിയോസ് പാപ്പായുടെ ക്വദ്രജേസിമോസ് ആന്നോ, ജോൺ 23-ാമൻ പാപ്പായുടെ മാത്തർ എത്തു മജീസ്ത്ര പാച്ചെം ഇൻ തേറിസ്, 2-ാം വത്തിക്കാൻ സുനഹദോസിന്റെ ഗൌദിയം എത് സ്പേസ്, പോൾ 6-ാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രോഗ്രേസിയോ, ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ലബോരം എക്സർച്ചൻസ്, സോളിചിത്തൂദോ റെയ് സോച്ചാലിസ്, ചെന്തേസിമൂസ് ആഞ്ഞൂസ്, ബെനഡിക്റ്റ് 16-ാമൻ പാപ്പായുടെ കാരിതാസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോസി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈയൊരു സാഹചര്യത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച
എന്നിവയെ ഈ ചാക്രികലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ 13-ാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണ്ണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹനിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം സുമിത്, സണ്ണി, അന്ന മാത്യു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ലിയോ 13-ാമൻ പാപ്പ തയ്യാറാക്കിയ റേരും നുവാരും എന്ന ചാക്രികലേഖനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ശ്വാസകോശത്തിൽ കാണപ്പെട്ട മുഴനീക്കം ചെയ്യുന്നതിനായി 13-ന് റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ലിയോ 14-ാമൻ പാപ്പയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായി പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പാപ്പായുടെ വലതു ശ്വാസകോശത്തിലെ താഴത്തെ ലോബ് പൂർണ്ണമായി നീക്കം ചെയ്തു. ശരീരകലകളുടെ സൂക്ഷ്മ പരിശോധനയിൽ പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ ട്യൂമർ സ്ഥിരീകരിച്ചതായും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കു ശേഷം ആശുപത്രിയുടെ 10-ാം നിലയിലുള്ള തന്റെ മുറിയിലേക്ക് മടങ്ങിയ പാപ്പ വരും ദിവസങ്ങളിൽ ആശുപത്രിയിൽ തുടരുമെന്നും പ്രസോഫീസ് വ്യക്തമാക്കി. കുടുംബങ്ങളാണ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആദ്യ വിദ്യാലയങ്ങൾ എന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശവുമായി കർദിനാൾ സംഘത്തിന്റെ പുതിയ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ. കുടുംബജീവിതവും ദാമ്പത്യ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ അമോറിസ് ലെത്തീച്ചയുടെ 10-ാം വാർഷികത്തിൽ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ ലിയോ 14-ാമൻ പാപ്പ അർപ്പിക്കേണ്ടിയിരുന്ന വിശുദ്ധ ബലി ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ മൂലം റോമിലെ പോളിക്ലിനിക് ജെമെല്ലി ആശുപത്രിയിലായിരിക്കുന്ന പരിശുദ്ധപിതാവിന്റെ അസാന്നിധ്യത്തിൽ അർപ്പിച്ച വേളയിലാണ് പാപ്പ പറയേണ്ടിയിരുന്ന പ്രസംഗം അദ്ദേഹം വായിച്ചത്. കുടുംബജീവിതത്തിന്റെ അടിത്തറ യഥാർത്ഥ സ്നേഹമാണെന്നും കുടുംബങ്ങളിൽ വിശ്വാസം ജീവിക്കുന്നതും ക്രൈസ്തവ സ്നേഹം ആഴത്തിൽ വേരൂന്നുന്നതും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഓർമ്മിപ്പിച്ച പാപ്പ കുടുംബങ്ങളിൽ ജീവിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ സന്തോഷം സഭയുടെ കൂടി ആനന്ദമാണെന്ന് പ്രസ്താവിച്ചു. വിവാഹത്തിനായി തയ്യാറാകുന്ന യുവതി യുവാക്കൾ സ്നേഹത്തിന്റെയും പരസ്പരമുണ്ടാകേണ്ട ഉത്തരവാദിത്വത്തിന്റെയും മൂല്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയ പാപ്പ ഇതിൽ കുടുംബങ്ങളിൽ നിന്നു ലഭിക്കുന്ന മാതൃകയുടെ പ്രാധാന്യം പ്രത്യേകം പരാമർശിച്ചു. മാതാപിതാക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും കുട്ടികളും യുവാക്കളും ഒരുമിച്ചു ജീവിക്കുന്ന കുടുംബം സുവിശേഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന സജീവ സാക്ഷ്യമാണെന്ന് പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള മനുഷ്യജീവന്റെ മൂല്യവും അന്തസ്സും ആദരിക്കുന്നതിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും മുൻഗണന നൽകുന്നതിലും കുടുംബങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും പരിശുദ്ധ പിതാവ് എടുത്തുപറഞ്ഞിരുന്നു. കുടുംബങ്ങളിലെ കൂട്ടായ പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ടതിന്റെയും ദിവ്യബലിയിലെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യവും പാപ്പ എടുത്തുപറഞ്ഞു. ലിയോ 14-ാമൻ പാപ്പായ്ക്കായി പ്രാർത്ഥനകളോടെ ഏഷ്യയിലെ സഭ. അടുത്തിടെ നടന്ന പരിശോധനകളിൽ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അത് ഉടൻ നീക്കം ചെയ്യുമെന്നും 11 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച വേളയിൽ പാപ്പ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ, മ്യാൻമാർ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാപ്പായ്ക്കായി പ്രാർത്ഥിക്കാൻ വിവിധ പ്രാദേശിക സഭകൾ മുന്നോട്ടു വന്നതെന്ന് ഈ പ്രാദേശിക സഭകളിലെ മെത്രാൻ സമിതികളുടേതുൾപ്പെടെയുള്ള അറിയിപ്പുകളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും ഗോവ ദമൻ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ രാജ്യത്തെ വിവിധ രൂപതകളോടും ഇടവകകളോടും സന്യാസ സമൂഹങ്ങളോടും പാപ്പായുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. ജപമാല മാസമായ ഒക്ടോബറിൽ വ്യക്തിപരമായും കൂട്ടായും ഈ നിയോഗത്തോടെ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനാ സഹായം തേടാമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ശക്തമായ ഭൂകമ്പമുണ്ടായ പനാമയിൽ 8,000-ത്തിലധികം കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 9 വെള്ളിയാഴ്ച റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ വീടുകൾ, വിദ്യാലയങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ, ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സംഘടന അറിയിച്ചു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തുടനീളം 656 സ്കൂൾ കെട്ടിടങ്ങൾക്കും 25 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒക്ടോബർ 12 തിങ്കളാഴ്ച വൈകുന്നേരവും മറ്റൊരു ഭൂകമ്പം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് മാസം 15 തീയതി ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 ഭാഗം കേൾക്കാം.

കത്തോലിക്കാ സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി പരിശുദ്ധ

ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ പതിനാലാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ പതിമൂന്നാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ പതിമൂന്നാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. പതിനൊന്നാം പിയൂസ് പാപ്പായുടെ ക്വദ്രജേസിമോസ് ആന്നോ, ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പായുടെ മാത്തർ എത്ത് മജീസ്ത്ര പാച്ചെം ഇൻ തേറിസ്, രണ്ടാം വത്തിക്കാൻ സുനഗദോസിന്റെ ഗൗദിയം എത്ത് സ്പേസ്, പോൾ ആറാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രോഗ്രേസിയോ, ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ലബോറം എക്സർച്ചൻസ്, സോളിച്ചിത്തൂതോ റെയ് സോച്ചാലിസ് ചെന്തേസിമൂസ് ആന്യൂസ്, ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പായുടെ കാരിത്താസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടിക്കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ പതിമൂന്നാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച എന്നിവയെ ഈ ചാക്രിക ലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്.
അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട

ാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരിയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം സുമിത് സണ്ണി, അന്ന മാത്യു.